0: യൂത്തേക്കട്ട് പ്ലസ് പോയിന്റ് എക്കാക്ക് RDB യൂത്ത് പ്ലസ് വിശേഷ പ്രതിലാഭ റസാക് സമഗിങ് യൂത്തേക്കട്ട് മെസ്സേറ്റ്വന ബാങ്കിംഗ് പാർട്ണർ RDB യൂത്ത് പ്ലസ് കിനുമാ ഉപവിനുവെന്മാ
1: David Peris Motor Company within Rajya Sevaka Opata Bajaj Three Road Rata Saha Motorcycle Sandaha Suvisheshi Varaprasad Saha Deemana DPMC Rajya Pranama Amatanna Binduai Ikai Ikai Hatarai Hatsiyai Hayasiyai
2: Aydum Karwan Tis Pandahasak Aturin Ure Nura Gatela Kayana Bhisheketa Oba Sudanamda Api Soyan
3: Golden Voice
2: Langadima Satye Dinabala Dahawal Ekada Lakhani
4: Dahayata Vinasak Dahataka Piraliyak Langadima

അങ്ങാരുടെ സന്ധിധാരൻ അപേ വസവിന്റെ മെങ്ങിന്ന് സ്വർണലതാ കവീശ്വര മഹാത്മ്യ ഗായനാക്കള ഗീത സമുച്ചയാട്ട് എക്കാല സ്വർണലതാ കവീശ്വര മഹാത്മ്യ ഗായനാക്കളമെന്ന മേ ഗീത ബഹോ ദിനക്കൂട്ട് അലുത് ഹെങ്ങും അരകനാപ്പു ഗീതയാക്ക് സഹ അലുത് അധ്യക്ഷീമെക്കുറപ്പു ഗീതയാക്ക് വർത്തമാനം നിമേ കുഹമനമു ഇതാ സ്വർണലതാ കവീശ്വര മഹാത്മ്യ ഹലിംഗ് മേ ഗീത പുതുമാക്കാര വിധേയത ജനപ്രിയ ക്ലബ് അത് മറ്റ ഹേതുണ ഈ മതക്കയാന്നേക്ക് അഗേ ഹലിൻ ഒരു രസവിനിന്ന് മികീതെ തോന്നിയാണ്.

അത് ഗർവദ സന്തതിയധാര അപ്പി അഞ്ചലിൻ ഗുണത്തിലേക്ക് സ്വരയൻ ഗേനമി ഗീത സമുച്ചയ രസവിന്റെ അത്തരത്തിൽ അപ്പം അനുഗ്രഹക്കെടുക്കുക അനുഗ്രഹക്ക് ഭാവത്തിൽ പിലിബന്ധവത് മതക്കറാനിട്ടോളെ അപ്പം അനുഗ്രഹക്കെടുക്കുന്ന അപ്പത്തേക്ക് അത്തൽ ബന്ധകിന്നുവാ എന്നെൽപി മേ വസരത്തുള്ളതേ ഗവിക്ക് മാസഹത്തക കാലയത്തുൽ ധനനിദാന ലുത്രയത്തുലിൻ സുപിരി ത്യാഗലാബിൻ ദെദിനിക് ലക്ഷ വിസ്യ ത്യാഗലാബിൻ തിസ്പാസ് ദിനിക് ദിലക്ഷി ത്യാഗലാബിൻ ഹാർസി പണസാത് ദിനിക് വകേമ മാർത്തു പലവിന്ദാസിട്ട് പട്ടങ്കത്ത് സന്ധ്യ ബോണസ് തുലിൻ ഗവിക്ക് മാസ പാക കാലയത്തുള്ളതി ദസദാസി ത്യാഗലാബിൻ എദ്ദാസ് തുൻസി വിസി ഹത് ദിനിക് ബിഹി കറാന്നിട്ട് ധനനിദാന ലുത്രയ പത്തട ഹെക്കയാവലബില്ല തേന ദെൻ ജാതി മഹാധന സമ്പത്ത് ധനനിദാന ഉപത് മിലദിഗന കോടിപ്പത്തി സിഹിനെ സബാക്കര ഗണിക്കൽ ബഹു ആദരം മതക്കരണ ജീവിതേ സിഹിനെ വാസനാവേ ആശീർവാദയ ജാതിക്ക് ലുത്രയ മണ്ഡലയ ഇവകേമ അപ്പൻ അനുഗ്രഹിക്കത് കുറാൻ അപ്പിത്തെ കത്തൽ ബന്ധകിന്ന മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തനെ അങ്ക് ഇക്കേ ഡോമ വീകുട്ഞാന്ത്ര ഗെന്ന ബിദാഹരിന് മാർക്സ് പെൻ ഹോൾഡിംഗ്സ് വിതിൻ ദെൻ ഡോമ കൽവേട്ടി വത് കിരിമേ യന്ത്ര കെഡ്നു സഹൽ വിൻ കരഗനിമേ യന്ത്ര സഹൽ എസുറും കിരിമേ യന്ത്ര എത്തുന്നു സഹൽ നിഷ്പാദന സദാവശ്യ സീലു യന്ത്ര ഉപകരണ എക്കുമ വഹല കെട്ടിൻ ലഭാഗം ഒബട്ട ഹെക്കി അബത്തിയനോ മെ യന്ത്ര ഒബട്ട അവശ്യ ദഹർത്താവൻ ഗെൻ ലഭാഗനിമേ പഹസുകു മത്തുന്ന സപേല അത്തിയനോ നമ്പർ 31 എൽ ഹേന പാർ മഹരഗമ ബിന്ദു 1177 95 79 തമായി ദുർഘടനാങ്കേ വലിയ വിസ്തര സന്ദഹാ എപ്പിലിമതുവത് മാതൃ സ്നേഹസിംഗ് സഹപാത് കരണം എന്നാൽ അതിൽ രസപുത്തിനെ അപ്പി നവതാത് അഞ്ചലിൻ ഗുണത്തിലേക്ക് സ്വരയിലെ മത്മതയ്ക്ക് അവധി കരയുന്നു.